0: അവർ സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു സെലക്ഷൻ വെച്ചു. അതിൽ നിന്ന് 40 പേരെ അവർ വീഡ് ഔട്ട് ചെയ്തു പുറത്ത് പുറന്തള്ളി. ബാക്കി 20 പേരെയാണ് അവർ വെച്ചത്. വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിംഗ് ഔട്ട് ഇതുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ 6 ആളുകളാണ് ബാക്കി വന്നത്. അവിടെ തലശ്ശേരി സായിൽ 8 വർഷം ഉണ്ടായിരുന്നു. അതിനിടയിൽ കേരളത്തിലെ റെപ്രസെൻറ്റ് ചെയ്തു, നാഷണൽ ഗെയിംസ് റെപ്രസെൻറ്റ് ചെയ്തു, മെഡലുണ്ട്. പിന്നെ 1999 ആണ് ഞാൻ തലശ്ശേരി സായി വിട്ട് ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്തത്.
1: ഇന്ത്യൻ നേവി ജിംനാസ്റ്റിക്സ് ടീമിലെ താരമായും പിന്നീട് പരിശീലകനായും പ്രവർത്തിച്ച അനുഭവം എങ്ങനെയായിരുന്നു?